SSL ഹൈഡ്രേഷൻ ബ്രേക്ക് മണാക്കുക. Batsamiki ba setse ba neelwa jaana taelo tsa bofelo gape kgotsa go bakatisi ba bone ba ntse ba nwa metsi.